മന്ത്രാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുക്ത സർവം മുക്ത രസാവലശാന്ത പ്രസാദ് നമോ നർക്കനാശേഷദേവം പ്രകാശേനംഗം സ്വരൂപേഭംഗം ഭൂതേ പ്രമാദം പ്രമാതി സദാസർവസാധേ അഗാധ സ്വരൂപേന്ദ്രബാധിഭൂതേ അനംഗീയനാമേതൃപങ്കീതൃകാമേ നരപംഗീ സ്വരൂപേ സർവംഗീയനൂപേ ന പുത്ര ന പുത്ര ന സത്ര ന മിത്രേ നരസാഗ്രീകാമിതോമീകായ സദാവും പ്രവാഹന ജയ അജായ ഭഗവതി ശാന്ത പ്രസാദ് ਕਿਹਾਰ ਜੂਰ ਹੈ ਕਿ ਹਾਜ਼ਰ ਹਜ਼ੂਰ ਹੈ ਹਮੇਸ਼ਾ ਸਲਾਮ ਹੈ ਸੁਮਸਲ ਕਲਾਮ ਹੈ ਕਿ ਸਾਹਿਬ ਦਿਮਾਗ ਹੈ ਕਿ ਉਸ ਨੂੰ ਚਿਰਾਗ ਹੈ ਕਿ ਕਾਮਲ ਕਰੀਮ ਹੈ ਕਿ ਰਾਜ ਕਰੀਮ ਹੈ ਕਿ ਰੋਜ਼ੀ ਦਹਿੰਦਾ ਹੈ ਕਿ ਰਾਜ ਕਰਿਆਂਦਾ ਹੈ ਕਰੀਮਲ ਕਮਾਲ ਹੈ ਕਿ ਉਸ ਨੂੰ ਜਮਾਲ ਹੈ ਗਰੀਮਲ ਰਾਜ ਹੈ ਗਰੀਬਲ ਨਿਵਾਜ ਹੈ ਹਰੀਫੁਲ ਸਕਨ ਹੈ ਰਾਸ ਲਭ ਕਨ ਹੈ ਕਲਾਂਕ ਪ੍ਰਣਾਸ ਹੈ ਸੁਮਸਲ ਨਿਵਾਸ ਹੈ ਗੰਜਲ ਗਨੀਮ ਹੈ ਰਜਾਇ ਕਰੀਮ ਹੈ ਸੁਮਸਲ ਜਮਾ ਹੈ ਕਿ ਸਾਹਿਬ ਕਰਾਏ

സുന്ദരവാൻ ഹൈ തമാമുൽ തമീജ സമാസ്തല ജീജ പാരം പരമീശ സമാസ്തല ദീസ അദീസല ദീഖ മീസല ദീഖ ജമീനോ ജമാഹേ മീ കുലമാഹേ ക്രീമുൽ കുമാരേ ഗജരോ ജമാലേ ഗജലങ് പ്രകാശേ ഗമിത്തോ സുവാസേ ഗജബ സ്വരൂപേ ഗമിത്തോ ഭൂതേ ഗമിത്തോ ബസാഹേ ഗയാതം പ്രവാഹേ ഗജലങ് നാംഗേ ഗമിത്തോ പാംഗേ മധുപാർ ശാന്ത പ്രസാദ് മുൻ മൻ പ്രണാമ ഗുരു ഗർമദാമ ഹർ ഭര ഗാഞ്ചു ഹർ നർ പര പാഞ്ചു ഗൺഗൺ പ്രണാമ മുൻ മൻ സുലാമ ഹർ നരയ ഖണ്ഡു ഭർ നരയ മാണ്ഡു ആന പവനാസ മുൻ മൻ പ്രകാശ ഗുരു ഗൺ പ്രണാമ ജല ധർമദാമ അംശയാംഗാസന പങ്കു ഉപമാ പാരുഗാത്മിതാരു ജല ധല മാണ്ഡു ദിശ പാണ്ഡു ജല ധല മഹാന്ത ദിശ വിശ്വയാന്ത അനുപവനാശ്രതരാശാജന്മാകാരയാദ് കഥനീയനാദ് കാൽഖണ്ഡ ഖ്യാല ഗുരുവര കാല കർക്കർ പ്രണാമ ജനനാമ അനുസജാത ജനവാത് ആനുചാത് അനുരഞ്ജവാത് അണ്ടുണ്ടാറ് ആടീഠ ധർമ്മ അതീഠ കർമ്മ അണ്ണനന്ത മഹന്ത് ഹർഭൂൽ മനശന്ത പ്രസാദ് കരുണാലയ ഹൈ ഹർ കാലയ ഹൈ കൽഖണ്ഡൻ ഹൈ മൈ മണ്ഡന ഹൈ ജഗദീശ്വര ഹൈ പരമേശ്വര ഹൈ കൽകാരണ ഹൈ സർവഭാരണ ഹൈ ത്രൈതുകേ തരണ ഹൈ ജഗ കെ കരണ ഹൈ മനമാന്യ ഹൈ ജഗജാന്യ ഹൈ സർവം പര ഹൈ സർവം കര ഹൈ സർവ പാസ ഹൈ സർവനാശ ഹൈ

നമോ സൂര്യസൂര്യേ നമോ ചന്ദ്രചന്ദ്രേ നമോ രാജരാജേ നമോ ഇന്ദ്രേന്ദ്രേ നമോ അന്ധകാരേ നമോ തേജേ നമോ വൃന്ദേ നമോ ബീജേ നമോ രാസംഗാന്തരൂപേ നമോ പാർമ തത്തംഗ തത്തംഗ സ്വരൂപേ നമോ യോഗ യോഗേ നമോ ജ്ഞാന ജ്ഞാനേ നമോ മന്ത്രമന്ത്രേ നമോ ധ്യാന ധ്യാനേ നമോ യുദ്ധ യുദ്ധേ നമോ ജ്ഞാന ജ്ഞാനേ നമോ